0: பேரளி.
1: வெல்கம் டு குமரி எஃப்எம் 101.
0: நமஸ்காரம். എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഓക്കെ, അപ്പോ ഇന്നത്തെ ഗാനകേരളി ഒരു പാട്ടിൽ കൂടി ഒന്ന് തുടങ്ങിയാലോ?

ജീവിത മന്ത്രം, മന്ത്ര ഓഫ് ലൈഫ്. അങ്ങനെയൊന്നുണ്ടോ? ഉണ്ട്, ഉണ്ടാവണം. ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞ ഒരു മന്ത്രമുണ്ട്. ഡേ ബൈ ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു ജീവിത മന്ത്രം ഉണ്ടാകണം. കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്. അടുത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു പാട്ടാണ്, മില്ലനിയം സ്റ്റാർസ് മൂവിയിൽ നിന്നും ഒരു പാട്ടാണ് കെ ജെ യേശുദാസ്, വിജയ് യേശുദാസ് പാടിയത്.

സമാധാനം കിട്ടാൻ വേണ്ടി ദൂരെ യാത്രയ്ക്ക് പോവും. അങ്ങനെയുള്ള ആൾക്കാരെ അറിയൂ. പക്ഷേ ദൂരെ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടും അവരിതേ ഡയലോഗടിക്കും, ഒരു സമാധാനം ഇല്ല എന്ന്. കാരണം എന്താ എന്നറിയോ? അവരുടെ സമാധാനം കെടുത്തുന്നത് അവര് തന്നെയാണ്. ദൂരെ യാത്ര പോകുമ്പോഴേ അവർക്ക് അവരെ ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? അപ്പൊ പിന്നെ അവിടെ പോകുമ്പോഴും ഈ സമാധാനക്കേട് തുടരുകയല്ലേ? തിരിച്ചു വന്നാലും ഇത് തന്നെ ഇല്ലേ കഥ? നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളാണ് എങ്കിൽ അവിടെ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനുണ്ട്. അല്ലാതെ എവിടേക്ക് ഓടിയിട്ട് ഒരു കഥയില്ല. മാറ്റം വരുത്താനുള്ള കാര്യങ്ങളെ മാറ്റുക. കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്. അടുത്തതായി മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ഈ മൂവിൽ നിന്നും ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. എസ് ജാനകി പാടിയതാണ്.

ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കും. അത് എന്താ ചെയ്യാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാലേ പറയുന്ന ഉത്തരം ഇതായിരിക്കും, ഓ ശരിയായിട്ടുള്ള സമയം വന്നിട്ടില്ല, ശരിയായ സമയം വരട്ടെ അപ്പം നമുക്ക് ചെയ്യാം. ഈ ശരിയായ സമയം എന്ന് പറയുന്നതേ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. അത് തന്നെ ഇങ്ങനെ വരും എന്ന് കാത്തിരുന്നാലേ അവിടെ ഇരിക്കും. യു ഹാവ് ടു ക്രിയേറ്റ് ദ റൈറ്റ് ടൈം, കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്. അടുത്ത ഭയങ്കര രസകരമായിട്ടുള്ള പാട്ടാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് നീലത്താമര. ഈ ചിത്രത്തിൽ നിന്നും ഒരു പാട്ടാണ് ശ്രേയ ഘോഷൽ, ശ്രീകുമാർ പാടിയത്.

0: ചിലരുടെ മനസ്സിൽ നല്ല ഐഡിയാസ് ഒക്കെ വരും. എന്നിട്ട് കൂട്ടത്തിൽ ഇരിക്കുമ്പോ ചിലപ്പോ ഇതൊക്കെ പറയുകയും ചെയ്യും. ഇത് കേൾക്കുന്നവർക്ക് തോന്നും, ഓ എന്തൊരു ബ്യൂട്ടിഫുൾ ഐഡിയ ആണ്, ഇത് കൊള്ളാലോ, ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വരിക. അന്നേരം നമ്മൾ ചില ഡയലോഗുകൾ പറയും. ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ നടന്നു കിട്ടുവോ എന്ന് വലിയ സംശയമുണ്ട് കേട്ടോ. അത് ആ അത് നടക്കാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെയൊക്കെ പലതും അതിന്റെ കൂടെ ഡയലോഗായിട്ട് ചേർക്കും. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യേ, നിങ്ങളുടെ ഐഡിയയിൽ ആദ്യം നിങ്ങൾക്ക് വിശ്വാസം വേണം, അല്ലെങ്കിൽ പിന്നെ ആർക്കാ വിശ്വാസം ഉണ്ടാവുക? ആ വിശ്വാസം ആദ്യം ഇങ്ങോട്ട് വരട്ടെ, എല്ലാം ശരിയാവും. കീപ് ഗോയിങ്. ഈ സമയത്ത് നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ. നമ്മൾ ഈ മൂവിൽ നിന്നും ഒരു പാട്ടാണ് അഫ്സൽ പാടിയത്. സ്റ്റേ ട്യൂൻഡ്.
1: കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ അടിച്ചെടുത്തി

ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാനാവില്ല. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മാത്രവും ജീവിക്കാനാവില്ല. ഇത് തമ്മിൽ ശരിയായ ഒരു ബാലൻസ് ഉണ്ടാവണം. എ പ്രോപ്പർ ഇൻ ആൻഡ് ഔട്ട് ബാലൻസ്. ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. എല്ലാ കാലവും എല്ലാവരിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് മാത്രം ജീവിക്കണം എന്ന് വിചാരിക്കരുത്. അങ്ങോട്ട് കൊടുക്കാനും ഒരു മനസ്സുണ്ടാവണം. അത് സ്നേഹമായാലും ബഹുമാനമായാലും സമ്പത്തായാലും എല്ലാം അങ്ങനെ തന്നെയാ. അടുത്തതായിട്ട് ഒരു പാട്ട് കേൾക്കാം. പൊന്മുടി പുഴയോരത്ത് ഈ മൂവിൽ നിന്നും ഒരു പാട്ടാണ് മഞ്ചെറി വിജയ് യേശുദാസ് പാടിയത്.

குமரி எஃப்எம் 101 இத்ரையும் சமயம் கான கேரளியான கேட்டுக்கொண்டிருந்தது. சந்தோஷமாயிட்டு ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട് സ്നേഹപൂർവം, വളരെ സ്നേഹപൂർവം ആർ ജെ വൃന്ദജി, നിർമ്മാതാവു എസ് നവരത്ന, താങ്ക് യു ആൾ. ഇനി നമുക്ക് അടുത്ത സാറ്റർഡേ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.

0: തൃശൂർ ഫാഷൻ ജ്വല്ലറിയുടെ 22-ാമത് ആനിവേഴ്സറി സെലിബ്രേഷൻ നാളെ. വിശിഷ്ട അതിഥിയായെത്തുന്നു സിനിമാ സീരിയൽ താരം മേഘ്ന വിൻസെന്റ്.
1: ആനിവേഴ്സറി മെഗാലക്കി ഡ്രോയിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും.
0: സെപ്റ്റംബർ 16 വരെ 500 രൂപ അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: തൃശൂർ ഫാഷൻ ജ്വല്ലറി, മെയിൻ റോഡ്, കളിയിക്കാവില.